0: അപവിശ്വാസ കരണം അഭിരഹസ്യ പ്രകാശ കരമോ
1: സ്വാമി വാസ്യ കുതോ സേക സ്വാമി വാസ്യ ഉത്താനോ സേക സ്വാമിനി ഉപവാസേ നവത വടിന സേക
0: എഹിൻ പ്യാനനി ഉൻവാസ്യഗേ മരണയത് ഉത്താനയത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുദ കരമു ഒബഹമ വേ സിറ്റിമിൻ ഒബട സേവേ കരാന്നട്ട് അപ്പ സുദുസാൻ വശ്യൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുദമു ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ സർരേതത് ശ്രീ രുധിരേതത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശിന് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ സ്വഭാവ സീകല മേനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിശുദ സമഗേം സ്വഭാവദയ ഗുണേൻ പെരുപുൻ വന്നിട്ട് സലസ്സുനു മേനവ ഉത്താനി ബലാപുരത്ത് അത്വ മീഗിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്രുവാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടവും കെന്ദവാഗത് മേനവ് അപ്പ സിയാലന്ത് ദയനുകം പാകല മേനവ് ഭാഗ്യവത് ദേമാതാവൻ കനിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹി ഒബഗേ കമത്തേറ്റു കലശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേട്ട് സഹഭാഗി വീമട്ട് സുദുസാൻ കല മേനവ് തവത ഉൻഹാ സമഗുബട്ട് പ്രശാന്ത് സാ കിരീമട്ടത് ഒബഗേ മഹിമയെ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ